ദാത്രിയോ സാരോച്ചോ പിന്നു കാശി ഹരത്തിൽ സ്മർണമന്ദിരോ കുമാറോ എങ്ങത് മരിക്കാത് പച്ചിന്ദ്രങ്ങാസ്തിനോ താത്താൻ മോക്ക ലാമുണ്ട സലാഖാനെ മഹാമക്കു മെങ്സൻ നാളിക്കോ മാറാ മെരിങ്ങറ സോണോത്തോ കാന്തി ഹാമ്പക്സോ നാങ്ങിങ് തനാനുത് മാറാങ് വിരോമോ ലാപ്പിച്ച് സംഗ്ലസ് മോനോ സാധ്യത്തിന് ധാത്താൻ സാക്കറ്റ് ബക്സോ എങ്ങനെ തുപ്പി മാറാ ഇങ്ങറ സോണോത്തോ ഒറപ്പേപ്പേ കൊയ സോത്തോ മിങ്കാ ക്രോമോ കാത്തിങ്ങൾ ലുമാക് സോണോ അണ്ടാ ലങ്കേ ലങ്കേ ഹെ കോപ്പോ തുപ്പി ഉസ്നാപ്യാന്തോറോ mangsah sembah lenggah tumungkul hamari kelu kaya konjemo pertolong mukane ing batos mudoraos apa baya wigatine dene tinimbalan ingkang rama kumangkon wijiling pangandika ingkang dening kawiyos sing lesan saking sang nata Prabu Duryudana.